ബീജാനാമർജനം സുഗതമ്പദാം തർജനയ്യമദൂതാനാം രാമരാമേതി ഗർജനം ശ്രീ സീതാരാം നാം മഹാരാജ കീ സന്തപടേ പരമാരഥി ഭേഷധരേയമദൂത് രാം നാം കീ ഗർജന ഭാഗജായമദൂത് ശ്രീ സീതാരാം നാം മഹാരാജ കീ ശ്രീരാം ലലാ ഭഗവാൻ കേ ശ്രീ ഹനുമാൻ ജി മഹാരാജ കേ ജയ ജയ ശ്രീരാം ജയ ജയ